0: ഡെങ്കു മാരാന്തികായി. മേ പ്രജാവൈദ്യ വിശേഷജ്ഞ പ്രസീല സമരവീര.
1: ഡെങ്കു രോഗയെ സേദീമ സന്ദഹാ മിനിസാ ഡെങ്കു മധുരുവാൻ സഹ വൈറസ് കാണ്ഡ അപ്പ പരിസരയെ തിബിയയുത്തുയ. ഡെങ്കു മധുരുവാൻ അപ്പ പരിസരയെ സിറ്റിന്നേ വർഗദേക്കിഡിസ് ഈജിപ്തായി സഹ ഇഡിസ് എൽബോപിക്ടസ് ചന മധുരു വർഗദേക്കി. ഡെങ്കു വൈറസ് കാണ്ഡ ഹത്തറക് തീയണോ എക്ക ദക്ക തുണ സഹ ഹത്തറ ഇനിസ അപ്പട്ട് ജീവിത കാലയെ തുളതി ഡെങ്കു രോഗയെ ഹത്തറ വത്താവാക് വെളതി ഹക്ക.
0: ഡെങ്കു മാരാന്തികായി
2: සභාවෙන් අවසරයි. අද මම මෙතනට ආවේ කොසම් බත් දීතයක් කියන්න. අඹසෙවනේ මිහිඳු සමිඳු බණක් දේශනවා. සාදු සාදු සාදු කිය එපන අසනවා.
0: මේ දවස්වල පොඩ්ඩු හරි සද්දෙට ගමටම ඇහෙන භක්ති ගීත කියනවනේ.
3: ඔන්න ඉතින් අම්මලට පුළුවන් ඒක රෙකෝඩ් කරලා 0.71555.6047 WhatsApp කරන්න.
2: මිහින් තලාවයි තහම් පලාවයි ශාන්ච පුටු පුටු හාස්නයි.
0: එතකොට සියති අපිට පුළුවන් ඒ හොරතල් වොයිස් එක රටටම ඇහෙන්න දෙන්න.